നേരം 10:19 25 ആകാശവാണി. ഒലിപരപ്പായിക്കൊണ്ടിരിക്കും അരങ്കേസി നിഷയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരുപ്പത് മുടികൊണ്ട നെസൻ രമേശ് അവളിന് വീണൈസൈ, വി രാജശേഖർ അവർ മൃദംഗം, മടിപ്പാക്കം എ മുരളി അവർ ഘട്ടം. നിഷയിൽ തുടർന്ന് നിന്നെ നമ്മി എന്ന് തുടങ്ങും ശ്യാമശാസ്ത്രി കീർത്തനൈ. തോടി രാഗം മിശ്ര ചാപ്പുതാളം.